ഭഗവാൻ ഇരുന്നൂറ്റിന്റെ മൂല്യം ശരിയാകില്ലേ കുബ ശ്രീറം ജറഫ് ശ്രീറം ജിജു ഇറം മുളക്ക് മൂക്കിട്ടുണ്ട് മറ്റേ ഹുണർ ഈ ബലക്കിലാമ്പി ഏഴക്കിലേക്ക് കുബ ജനഹർസെ നേരം ബോനക്ക ഹൗച്ചിലാമ്പി ജംഗിച്ചിലാമ്പി ഇതാൻ നൂറ്റിമൂന്നേറ്റം റോഷ് മോൻ ജാമ്യല്ല നോക്കിയിട്ടുണ്ട് ജാമ്യല്ല നോക്കിയിട്ടുണ്ട് റോഷ് കൊന്നി എന്നും ഇട്ടുണ്ടല്ലേറം സോഷിക്ക് ഞാൻ ഇജ്വല്ല മുങ്ങിട്ടുണ്ട് ബദാവാ മുങ്ങിട്ടുണ്ട് ബുദ്ധ അസത്ത് മുങ്ങിട്ടുണ്ട് സ്വദാവാ ഹോഹ്ജുബ മുങ്ങിട്ടുണ്ട് സ്വദജഫിയ മുങ്ങിട്ടുണ്ട് ലൈംഗ് ഐ വിതാമിൻ ഇട്ടുണ്ട് റോഷ് ജഗ ജിസ്മിക്കുമാണ്ടേറമം شخيط ويكو يباخ بيرم ريلان بنيخ خون وي مصدن روحم بروحم بنطوتي في تشمالاتو متخ نخدفا دنجا الأدنان بني أول خيران تسعى الأخير ويس روح كن دنجا بس روح نك سيارم تنم ورم دنجا سروح ورم من يخلنا دي دنجا سنيرم بني سن روح nga xamanteni dañu bayyi seen yaram waxtaan bu boleen gisee dañoo tuute ba waaw nee nañu xalaat amuñu lu ñu lekk fekk dundal nañu seen roox ba seen roox rey boo xamanteni jéggi na doon bu fekkoon yàlla jox nañu bët yoo xamanteni mën naa gis baatil kon daañu gis ne am na nitu yàlla yoo xamanteni seen yaram tuuti na lool waaw waye nag seen roox rey na lool seen roox waaye nag duufal nanu ko ba ma taxaw ci lambi diine di daan comme ni ngar mi duufalee yaramam ba taxaw ci lambi àdduna di daan waaw loolu ngay gis classe suñ ñoom borom tubaab nga gis ko mu tuuti lool ci jëmm jëm waaw fekk rey na yaram mi dundulu ko ndax wala àdduna la waaye su fekkoon yàlla jox na la xam-xamu baatin da nga gis ne itam wax dëgg yàlla yaram maanaam dundal na rooxam ba mu nekk mbir moo xamante ni mbir mu jéggi dayoo la ci kàttan waaw kon nga gis ne kon nitu yàlla yi noonu la ñaare lay màcceer ci ñoom dundal li roox ci ñoom nekki noonu itam am na nañu tuddee bakkan bakkan moom wax na ma ne moom bànneex rek lay dundi am na ñoo xam ne nag bànneex boobu dañu koy rey ba yëlif seen bakkan yoo na ñoo xam ne dañuy dundal seen bakkan ci xeetu bànneex xeetu yu neex ba nga xamante ne léegi seen bakkan moo leen di yëlef kon nga gis ne yokk ni ci ni ñu daan dundale bakkan wala ni ñu daan dalee bakkan daan nanu dem ba togg seen ñam bu neex taaj ñam bi nga xam ne lekk rek ci des ci xiif nanu lool ñuy jéggi bool bi dem wala ñu jël bool bi woo miskin mu amul lu mu dundi lu maañi wala lu mu reere ñu jox ko daañu toog ne dañu yar seen bakkan wala ñu sol yare bu rafet photo moom moom ci suuf wala ñu sol daal yu baax moo xamante ne baax na waaye pour dem rek waaw seen bakkan yàqu parce que bakkan dañu ne fas la fas nag soo ko tàggatul mun naa màmm te bu màmmee nag mën na laa gaañ moo tax kon bakkan dana koy yar yar sa bakkan boo yarul sa bakkan nag mën na laa indi musiba bu rëy moo tax mu ne bakkan yàlla daf ko bind muy bëgg rek lay bëgg ci nit bakkan la bakkan nag la muy bëgg xamul lu ca baax ak lu ca bon bakkan jamono jàngur mën na koo romb mu bëgg ko bakkan xaalisu jàngur mën naa tege mu bëgg koo sàcc bakkan ñam bu neex mën naa tege xelam nekk ci pour mu lekk ko waaye nag bakkan buñ ko boole wuta xel mu la yar toujours rek ci erreur lay dëkk toujours rek ci musiba lay dëkk bakkan dañ koy boole xel mu ñu yar ndax su fekkente ne bakkan gis na jaboru jàmbur bëgg ko xel mu la yar moo ko lan yàlla da tere na nit ki di xool jabaru jàngur ndax loolu di faraan te itam boo ko bawul ëllëkee na xiyaam dañ ci am duma yu metti di ko yedd ba bakkan retourné bakkan yàlla mu gis xaalis ci biir nekk kenn nekku fa
gubu ku jël xaaliss ba waye fay mu yar mo lan ko ah xaaliss bi de mo lañu rus nga te itam kilifa nga te bis boko jëlé itam bi nga xamné ya ko jël da nga am gacce te itam sa gacce baaxul ndax nang mu nga la yaqal nangam ak nangam ak nangam ak nangam su ko defé ya xel mo lu ngay war ba ci bakkan kon xel dafa melni moy sam bi nga xamné moy sam bakkan waaw kon nga nit defa me ak jox waaw ya nga gitam bakkan dina gis ko ñam xel mo nek ci la waye xel mo ne moko na ñam bi na xam nga na ubon nañ ko wala ubuñu ko ndax ñam ne bax na wala baxul te nga laaj na xam kon do ko fa fek rek waaw wante nak nit ñi nga xamanteni amuñu xel te ñu tudde leen ay dof nit ñooñu nga xam ne amuñu xel di ngay xool ni bakkan di jëfandikoo ci ñoom ak ñu bakkan amee dof loolu moom moo waral itam dof bi bu rombee problème yi ñu tuur fa ñoom mën naa jàdd ca poubel ba di lekk bu fekkee bakkanam bëgg naa lekk ci lekk ca ñam ba maanaam bu ca bakkanam bu ca xelam nekk bu ca bakkanam nekkee rek day daal di daw dem ca poubel ba di lekk waaw lu tax mooy lekk ci poubel bi c' est parce que amul xel ma ko wax ne ko lii ngay lekk baaxul waaw su ko defee bakkan su fekkee amul xel mu ñu yar mënu ko lënkaleel ci musiba rek lay dëkk loolu ñu la yàlla wax ne nit ñi am na ci ñoo xam ne sàggan na ma baray seen xel sàggan na ma baray seen xel dundal seen bakkan ba seen bakkan xëy nekk seen yàlla tax bakkan dañ koy lënkale xel suñ ko lënkee leewu la xel mu yow xel mu baax bakkan boobu ci musiba rek lay dëkk ndax bakkan yàlla daf ko bind muy bëgg rek waaye lu muy bëgg nag xamul ndax baax na wala baaxul waaw xamul ndax baax na wala baaxul ba tax na kon yàlla wax na ci alquran ne am na ñu nga xam ne seen jaamu bakkan lam ndax la seen bakkan bëgg rek la nu xam waaw ñu ngi ay dof sax de waaye raye nanu seen xel ba xalaat bu mu leen indil ñu lànk ndax topp seen bakkan rek bakkan bi mujj na ëpp pouvoir xel mi ci ñoom la am leen sant rek ñu def ko